0: ആകിടങ്ങളിൽ 2 സെന്റിമീറ്റർ. തക്കലെ, തിരുപ്പതി സാരം, കുറുന്തൻകോട്, ഭൂതപാണ്ടി, കോഴിപ്പോർ വിള, ഘടനാ അണ, തെൻകാസി, ഇരണ്യേൽ, ദേവാള, സേർവലാറ് അണ, കന്നിമാർ, നമ്പിയാറ് അണ ആകിടങ്ങളിൽ 1 സെന്റിമീറ്റർ അളവ് മഴ പതിവാണത്. കടന്ന 24 മണിനേരത്തിൽ തമിഴ്നാട്, പുതുച്ചേരി, കാരക്കാൽ പകുതികളിൽ അധികള വെപ്പനിലയിൽ കുറിപ്പിടത്തകുന്ന മാറുതൽ ഏതും ഇല്ലേ. അധികള വെപ്പനിലയിൽ തമിഴ്നാട്, പുതുച്ചേരി, കാരക്കാൽ പകുതികളിൽ ചില ഇടങ്ങളിൽ ഇയൽബുക്ക് 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിരുന്നത്. തമിഴ്നാട്ടിൽ മറ്റിടങ്ങളിൽ ഇയൽബി ഒട്ടിയേ കാണപ്പെട്ടത്. മികാധികള വെപ്പനിലയാണ് 39.5 ഡിഗ്രി സെൽഷ്യസ് തൊണ്ടിയിൽ പതിവാണത്. മിക കുറഞ്ഞ വെപ്പനിലയാണ് 22.8 ഡിഗ്രി സെൽഷ്യസ് കോയമ്പത്തൂർ വിമാനനിലയത്തിൽ പതിവാകിയിരുന്നത്. ഉദകമണ്ഡലത്തിൽ പതിവാണ് മിക കുറഞ്ഞ വെപ്പനിലയിൽ 13.2 ഡിഗ്രി സെൽഷ്യസ്. അധികള വെപ്പനിലയിൽ നീലഗിരി, കോയമ്പത്തൂർ മാവട്ടങ്ങളിൽ 100 ഇടങ്ങളിൽ 2.1 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് ഉണരത്തക്ക അളവ് ഉയർന്നിരുന്നത്. കരൂർ, മധുരൈ, രാമനാഥപുരം മാവട്ടങ്ങളിൽ 100 ഇടങ്ങളിൽ 3.1 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് ഉണരത്തക്ക അളവ് ഇയൽബുക്ക് അധികമായിരുന്നത്. തഞ്ചാവൂർ, ചെന്നൈ, കടലൂർ, നാഗപട്ടിണം, സേലം മാവട്ടങ്ങളിലും പുതുച്ചേരി, കാരക്കാൽ പകുതികളിലും 100 ഇടങ്ങളിൽ 1.6 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് ഇയൽബുക്ക് അധികരിച്ചിരുന്നത്. മറ്റിടങ്ങളിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നിരുന്നത് തുടർന്ന് വേർപെട്ട് 1.5 ഡിഗ്രി സെൽഷ്യസ് അധികരിത്തം കാണപ്പെട്ടത്. ഇന്ന് തമിഴ്നാട്ടിൽ തെന്മേർക്ക് പരുവമഴ എങ്കും പെയ്തു വരുന്നത്. കടലോര ആന്ധ്രപ്രദേശം മറ്റും അതിനെ ഒട്ടിയുള്ള കടൽപ്പരപ്പിൽ കടൽമട്ടത്തിലിരുന്ന് 3.1 കിലോമീറ്റർ തൊലവിൽ വളിമണ്ഡല മേലടുക്ക് സുഴച്ചു ഒന്ന് കാണപ്പെടുന്നത്. നേറ്റ് കടലോര കർണാടകം മറ്റും കടലോര ആന്ധ്രപ്രദേശം, തെലങ്കാന, കർണാടകത്തിൻ്റെ ഉൾപ്പകുതികളെ ഒട്ടിയുള്ള പകുതികളിൽ കടൽപ്പരപ്പിൽ 3.1 മറ്റും 5.8 കിലോമീറ്ററുക്കും ഇടപെട്ട പകുതിയിൽ കാറ്റഴുത്ത താഴ്വു പാത ഒന്ന് ഉരുവാക്കിയിരുന്നത്. വാനിലി മുന്നറിയിപ്പ്: പലത്ത കാറ്റുടൻ നീലഗിരി, കന്യാകുമാരി, കോയമ്പത്തൂർ, തിരുനെൽവേലി മാവട്ടങ്ങളിൽ 100 ഇടങ്ങളിൽ ബലത്ത ഇടിമഴ പെയ്യക്കൂടും. മറ്റിടങ്ങളിൽ മിതമായ മഴപ്പൊഴിവ് ഇടിമിന്നലുടൻ പെയ്യും വായ്പുണ്ട്. നാളെ നീലഗിരി, കന്യാകുമാരി, റാണിപ്പേട്ട, തിരുവള്ളൂർ, കോയമ്പത്തൂർ, തിരുനെൽവേലി മാവട്ടങ്ങളിൽ 100 ഇടങ്ങളിൽ ബലത്ത കാറ്റുടൻ ബലത്ത ഇടിമഴ പെയ്യക്കൂടും. ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, വേലൂർ, തിരുപ്പത്തൂർ, തിരുവണ്ണാമല, സേലം, ധർമ്മപുരി, കൃഷ്ണഗിരി, വിഴുപ്പുരം, കള്ളക്കുറിച്ചി, കടലൂർ, തേനി, തെൻകാസി മാവട്ടങ്ങളിലും പുതുച്ചേരി പകുതികളിലും മിതമായ മഴപ്പൊഴിവ് ഇടിമിന്നലുടൻ പെയ്യും വായ്പുണ്ട്. മറ്റിടങ്ങളിൽ ലേസാനത് മുതൽ മിതമായ മഴ ഇടിമിന്നലുടൻ പെയ്യും. ചെന്നൈക്കും അതും ചുറ്റുപുറങ്ങൾക്കുമാണ് വാനിലി മുന്നറിയിപ്പ്. വാനം പൊതുവാക മേഘമൂട്ടത്തുടൻ കാണപ്പെടും. എങ്കും മിതമായ മഴപ്പൊഴിവ് ഇടിമിന്നലുടൻ പെയ്യക്കൂടും. വെപ്പനിലൈ അധികളവ് 35 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് ആകും. കുറഞ്ഞ അളവ് 28 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് ആകും ഇരിക്കക്കൂടും. വെപ്പ ഉയർവ് പറ്റിയ എച്ചരിക്ക: തമിഴ്നാട്ടിൻ ഉൾപ്പകുതികളിൽ അധികള വെപ്പനിലൈ സറ്റ് ഉയർന്നു കാണപ്പെടക്കൂടും. തമിഴ്നാട്ടിൽ മറ്റിടങ്ങളിൽ കുറിപ്പിടത്തകുന്ന മാറുതൽ ഏതും ഇല്ലാമൽ ഇരിക്കും. കൊടൈക്കാനലിൽ അടുത്ത 24 മണിനേരത്തിൽ വാനം പൊതുവാക മേഘമൂട്ടത്തുടൻ കാണപ്പെടും. ചിലയിടങ്ങളിൽ ലേസാണ് മഴയ്ക്ക് വായ്പുണ്ട്. വെപ്പനിലെ അധികളവ് 20 ഡിഗ്രി സെൽഷ്യസ് ആകും. കുറേന്തളവ് 13 ഡിഗ്രി സെൽഷ്യസ് ആകും ഇരിക്കക്കൂടും. കന്യാകുമാരിയിൽ പതിവാണ് അധികള വെപ്പനിലെ 30.2 ഡിഗ്രി സെൽഷ്യസ് കുറേന്തള വെപ്പനിലെ 22.9 ഡിഗ്രി സെൽഷ്യസ്. വാനിലി അറിക്കൈ കേട്ടീർകൾ. അടുത്ത അറിവിപ്പ് തുടരുന്നത്.
1: नमस्कार, आकाशवाणी समाचार के साथ मैं लवलीन निगम. प्रधानमंत्री नरेंद्र मोदी ने कहा है कि केंद्र और राज्य सरकारों के सामूहिक प्रयास विकसित भारत के दृष्टिकोण की भावना को साकार करने में महत्वपूर्ण हैं. नई दिल्ली में राष्ट्रपति भवन में नीति आयोग की 11वीं शासी परिषद की बैठक की अध्यक्षता करते हुए श्री मोदी ने कहा कि भले ही दुनिया अनिश्चितता और अस्थिरता के दौर से गुजर रही हो, लेकिन भारत आत्मविश्वास और दृढ़ संकल्प के साथ विकास पथ पर अग्रसर है. श्री मोदी ने कहा कि सशक्त युवा ही विकसित भारत की यात्रा में प्रेरक शक्ति साबित होंगे. उन्होंने कहा कि महिला नेतृत्व आधारित विकास विकसित भारत की परिकल्पना का आधार है. बैठक में देश भर में उद्यमिता और कौशल विकास को बढ़ावा देने तथा रोजगार के स्थायी अवसर सृजित करने के उपायों पर विचार विमर्श किया जा रहा है. इस वर्ष की बैठक का विषय है 2047 तक